ഹമകശവറും മുനാഫിഖും അല്ലാഹം ഉൾവാലത്തെ എബഹി ഉൾവാലും അക്കുറാകഹല അമൽ തക്കുരത്തെ എ കലാങ്ക എ ഉറിങ്ക മച്ച എ ഉൾവാലും റദ്ദു കുറവാ ഹുറ്റെ അതി എ ഉറിന്ന മാദ തെദ്വായിരു മീസക്കുന്ന ഖന്ദക്കമും ഖന്ന വെത്തിവെ തെതുവെത്തെ അതി വരം മധു മെനുവി എ ഉറിങ് അല്ലാഹ് ഹന്ദുമെന്നു കുരത്തെ.

ഹമകശവറും മുനാഫിഖും അല്ലാഹും ഉൾവാലത്തെ എബഹി ഉൾവാലും അക്കുറാകഹല അമൽ തക്കുരത്തെ എ കലാങ്ക എ ഉറിങ്ക മച്ച എ ഉൾവാലും റദ്ദു കുറവാ ഹുറ്റെ അതി എ ഉറിന്ന മാദ തെദ്വായിരു മീസക്കുന്ന ഖന്ദക്കം ഖന്ന വെത്തിവെ തെദ്വെത്തെ അതി വരം മധു മെനുവി എ ഉറിങ് അല്ലാഹ് ഹന്ദുമെന്നു കുരത്തെ.

ഡ്രാമാ കുളുമുക ബാവരിവി ആഷിദ അബ്ദുൽ കരീം അലി ഹസീൻ മുഹമ്മദ് ഷാഫി ഷഫീഖ് അദി ഫാത്മത് ഷിഫ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്